മൂന്നട മൂന്ന് പലാകിന് ഇന്ന് മൂന്നട മൂന്ന് പലാകിന് ബേനെ ഹെമോ ഗെയിം ബേ സവാനോട് അപ്പി കാഗ്യാർ മൂന്ന് ഏ മുഖത്ത് ബലാങ് ഹേമകീലാണ് ഒരു മൂടെയും അവിടെ കൂടാത്തേവാൾ തേറുങ്കാൻ പുലുവാൻ കെനക്ക് ഇന്ന് സത്തോട്ട് ഇന്ത് ദുഃഖെന്ത് പ്രശ്നിക്കത് ഒഴിക്ക് അവിടെ തേറുങ്കാൻ പുലുവാൻ ദേങ്ങോ ആഹി തന്നെ ഒരാട് തെങ്ങ വെടക്കുള്ള വെടക്കുള്ള മഹാൻസി മൂണേം പേനോ മുഖാക്കാരി പ്രശ്നയാക്കി സാ ദുഃഖെങ്ങിന്നെ കാടാറി നയവില നയ ഇല്ലനോ തെങ്ക വാഗന്നവേ എയാ ദുഃഖെങ് ഇന്നോടെ ആ ലുക്കു അവളക്ക് ഇന്നോടെ പേണോ ആ ലോ ഹസനോ ഹറി ഹറിമ മേ ഹറിമ നൊസാൻസും താവേക്കും ഇന്നെ ഹൊറ വെടക്കല്ലാമ തേമായി നീ ഹറി ഇതിങ് ഒയാട്ട് ഹേമ കെണക്കോ ഇക്മണ്ട അന്തുരകാന്ന് പുലുവാങ് വീമ ഹറി വട്ടിനോ മുഖത ഏക ഹെമോട്ടമ കരണ് പുലയക്കാക്ക് നെവേ ഹെബൈ കെണക്കെ ആ അപ്പിക്കാണ് റവട്ടിൽ കാർ ഹേമാകെ ദേവാൽ വെള്ളട്ട് സമാറലാട്ട് ഒയാ ഒയാവ് മുലാകറന്ന് ഹേമത് ഏയാകെ മുഹുണേ ഇരിയാവ് പാവിച്ചിക്കണോ എന്ന് പുലുവാ ഹറി എനിസ പൊഡക് ഏകന അവധാന യമുക്കറൻ മമ്മ താവ പൊട്ടിക്കും ഏ സംബന്ധം പൊടി കഥാവുകിട്ടെ മമ്മ മൊളിമ കഥാകരണം മേ മേ മേ മേ പേതി മേ മടെ ബെരുണാനേ ഓത്ത ഷീൽഡ് കേന കഥാകരൻ ഓത്ത ഷീൽഡ് ആക്റ്റീവ് പ്ലസ് കേന കിയാൻ എക്കമ്മ ഇറിയോവക്കിങ് എക്കമ്മ ഇറിയോവക്കിങ് ഒയാ എക്ക ദിഗട്ട് മുഖക്കറി വെടക് കറമിൻ ഹിട്ടിയോത് വാടി വില ഹിട്ടിയോത് ഹിട്ടകിന് ഹിട്ടിയോത് ഒയാട്ട് എത്തക്കോട്ട് എങ്കട്ട് ഏമണത്തങ് യംകിസി വിധിയേക്കിങ് അത്തപ്പായവൾട്ട് അപാസുതാവയ കത്തിവിനോ മേമാ റിതെന്ന് കാരണോ ഇക്ക ദിഗട്ട് വെടക്കർ ഹിട്ടകിന വെടക്കറിന് കിണിട്ട് തീർന്ന് പുലുവാൻ കൊന്തയ മാറു കകുള മാറു ധനീസ മാറു നെ ഒയ് കകുള കിളക്കുവാ വിളുമ്പ് നീ വള്ളു കറ ഒയോ കോമർ ഇതിനോ വേണ്ടി പുലുവാ ഹറി മേകട്ട വിശദമാക് തിന്നാ ഒയാകെ ഒയ സിയലു വേദനാവൻ അപ്പിക്കത്തമ ബെല്ല് ഉറഹിസ് ആ ഈട പാസി വെലമിട്ട് ധനഹിസ് ഒയാകെ ഹെമ തനകമ തീയന വേദനാവട്ട് ഔർദു ദഹാട്ട് വെടി ഓണമ കെനിക്കൂടെ തീയന ഹൊന്തമ്മ വിശന്നുമ തമ്മായി ഫെഡ്ന ഓത്ത ഷീൽഡ് ആക്റ്റീവ് പ്ലസ് കേളക്കിയാണ് ഫെഡ്ന കേല മമ്മ നമ്മ മുലിംഗ് ഇസ്റ്റർഹാടക്കിവായിരുന്നു അത് ഫെഡ്ന നിവസം തമ്മായി മേ പ്രൊഡക്റ്റൊക്കെ വിളന്നപ്പുള്ളത് ഇന്ന് ഇതിങ് ഫെഡ്ന രസായനാഗാരത്തുൽ പരീക്ഷണാഗാരത്തുൽ വിദ്യാത്മകവ തഹറുക്കല്ല തീയണോ മേക്ക് ഹറിയട്ടമ ഒയാട്ട ആവശ്യക്കുന്ന സഹനീയ ദിനോ കേള ഇതി വിശ്വവിദ്യാലയ സംബന്ധക്കറികിന് ഫെറക്കയ്ക്ക് ഫെഡ്ന റിസർച്ച് സെന്ററയ്ക്ക് മേക്ക് വിദ്യാനുകൂലവ തഹറുക്കരകത്ത ഇതുകൊണ്ട് തേരുങ്ങിയ ഇകുള അവബോധ കരകത്ത സിയട അണു നവയാക് വിതരമ മേക്കെങ് ആവശ്യക്കേണ്ട സഹനയവാട് ദിനമാക്കിയത് എനിസ റുപ്യ എക്താ സമസ്യ വിസ്സായി വാട് പാവിച്ച് കരണ്ട് തീയെന്നെ സമാവിന്റെ വിയതാൻ കരണ്ട് തീയെന്നെ എക്താ സമസ്യ വിസ്സാക് വിയതാൻ കരണകോട്ട് ഒയാട്ട് മേ സിയലു വേദനാവരട്ട് വിശദമോഹയാകാണ്ട് പുലുവാ ഹറി ഇതിങ് അപ്പീത്തമുക്കോ എക്ക ദിഗട്ട് കാര്യാലി പുട്ടുവക്ക വാടി വില ലപ്പേക്ക വാടി വില വെടക്കരണ കെനി മെനിക് കട്ടുവറി ദിനോ ആ ഇക്ക ദിഗട്ട് മേ മൗസ കൊണ്ട തേടമേ കറകറിയും ഇക്ക ദിഗട്ട് ലിയണ കെണേക്കണ ഏമനെത്താൻ ഇക്ക ദിഗട്ട് വാടി വില ഇന്ന കെണേക്കണ ആയി നകിന്നോട് കൊന്തയ മാറു ഒരു വക കെണി ഗൃഹിണിയാക്കണ ശല്യ കർമ്മവലിൻ സുവവില സുവമെമിൻ പാവത്തിന് കെണേക്കണ ഒയാകെ ഓണം കിണ ബറ വെടക്കറിന് ദൈനികവ നിയാപിക്കാൻ കുളി വെടയം കിറണ കെണേക്കണ അവസര ഗതിരകയാട് പാസി റുപ്യ ലിഗ്ദാ സമസി വിശാക്കിയിലൊക്കെയാണ് ആട് മേക ഗത്തര പാസി ദീർഘകാലം പാവിച്ചിക്കറാണ് പുലുവാൻ ഹെമദാമ് ദവസട്ട് ഇക പാവിച്ചിക്കറാണ് ഓണവിധിയ ഈ അസുറുമേ ഗാല തീയണോ അതാല പത്രികാവി തീയണോ ഇക ബലൻ മീ മം ക്യൂ ഫെഡ്നാവത്ത ഷീൽഡ് ആക്റ്റീവ് പ്ലസ് ഗേന ഹറി എവകി മം മെതന്തിമ കഥാകരണ ഡീപ് ടെക് സോളാ ഗേന ഡീപ് ടെക് കേളക്കെയാണ് ലങ്കാവ് അപ്പിട്ട് മേവെലാവെ സോളാ പദ്ധതിയെക്കട്ട് അനവാന കോലക്കാക് നിന്ന് മേ സേവാവ് സപേകാണ് തീന ഹൊന്നമ തന്നെ ഡീപ് ടെക് സോള ബിന്ദു ഹെത്തേക്കായി ഹത്സ്യ കുളായി ഹത്സ്യ കുളായിക്ക് മിക തമ്മ നമ്പർ തീ ലങ്കാവെ വ്യാപൃതി ഗണനാവ കെറബു ഡീപ് ടെക് സോള വോട്ട് പമ്പിങ്ങനെ കഥാ കറത് ഒയാകെ കൃഷികാർമി കടയത്തു സന്ദഹ ടിക്കാക്ക് വെടിപ്പുറ വസ്ത്രദാണ്ട് വിനോണാങ് ഒയാ വോട്ട് പമ്പക്ക് നിക്കാൻ സാമാന്യ വോട്ട് പമ്പക്കാക്ക് പാവിച്ചു കയറോ ഓകട്ട് ഇക്കപ്പത്തേക്കും വസ്ത്ര ബില്ലേനോ ഇക്കപ്പത്തേക്കും സമാഹരലാവട്ടെ കറൺ ബില്ലേനോ ഇതിന് തറാകണ്ട് ബേ ഇരുപശോ ആകെ വിയതമായി നീത് ആദായം മാത്രം ലോക പറത്തറിയാക്കിട്ടിനോ വെടേ പാടു ഇതെനി സമയക്കാണ് ഹിറുവലിയൻ ക്രിയാത്മകമാണ് സോളാ വോട്ട് പമ്പക്ക് പാവിച്ചു കയറാണ് ഡീപ് ടെക് ഹറ മിക കാരണം പുലുവാങ് ഹെത്തേക്കായി ബിന്ദുവായി ഹെത്തേക്കായി ഹത്സ്യക്കുളായി ഹത്സ്യക്കുളായി ഇക്ക കീന നമ്പർ ഇക്കട്ടെ വിജയ നിഷ്പാദന അത്രേ തീയണ വിജയ കുളുപടു അത്രേ തീയണ തുണപ്പായക്ക് ഇങ്ങനെ മമ്മ തക്കല്ലേ എന്നാ മാളു കറി തുണപ്പാ കൊടുവേക്ക് ഇവകേമ കിരിമാളു കറി തുണപ്പാ കൊടുവേക്ക് മേക്ക് തീന മെരിസ സഹ കിരട്ട കീനേക്ക് ഇതോട് ഭാവിച്ചിക്കാൻ പുലുവാൻ കിതറ് തുണപ്പാട്ടിയാ കഥാകരണമൊക്കെയാണ് ടിക വിലായന വേണം ഒറ്റ ഒക്കോമുകിനല്ല ഒക്കെ അതാകരണ പുലുവാൻ കാലസീമാവ തെങ്ങോട്ടനെ വാരി കാറി ബഹുളായി വാട വെടവെടി നീ തീനിസ
ඔයාට මේක ට්‍රයි කරලා බලන්න පුළුවන්කමක් තියෙනවා. මාකට් එකේ තියෙන හොඳ ප්‍රොඩක්ට් එකක්. මම හැමතිස්සෙම කියනවාගේ තත්තු සාතික සියල්ල සහිතයි විජේ නිෂ්පාදන වලට. ඉතින් කරි තුන පහ කුඩු එක විතරක් නෙමෙයි ඕනම එකක් ඔයාලට දැන් ගන්න අවස්ථාවක් තියෙනවා. 8:17

0: 98.5 98.7 Lakhanda Radio ITN Sabha Sri Lanka Handa
1: Velavara Atayam Manada Dekai
0: FM 93.5 FM 93.7 Lakhanda Radio ITN
1: Sangatiya Tahara
2: Manaviya Premi
1: മാനവീയ പ്രേമയ സൗന്ദര്യാത്മക വേമന സന്തതീയതഹരാദരനാകിനെ ഇന്നേ ദേവനി പായറ്റ തമായി അപ്പി ആവേ അബസ്മസ്ഥാന അധ്യക്ഷനെ കല ചോരി ചോരി ചുപ്കെ ചുപ്കെ ചുരുപടി ഗീതക് തമായി അഹന്ന തോരഗത്തി ദേവനി പൈ പലവേനി ഗീതയ വിധിഹത സൽമാൻ ഖാൻ റാണി മുഖേജിയൊക്കെ പ്രദേശമായി മീ ചുട്ടുപാട്ടി പ്രധാന ചരിത്ര നിരൂപണ കഥയ അനുമലിക്തമായി ചുട്ടുപാട്ടി സംഗീത അധ്യക്ഷനെ കലി ഇതാമ സുന്ദര ഗീത കൗമത്തത്തിൽ സന്തതിയ ധാരത്തെ നഹാനലാപെ നവത്ത നവത്ത് അതീത മതിക്കാൻ ഒബറ്റ് മത വെന ഗീത് ഹൃദയനാരായണേക്കമേ അൽക്കയാക്കി.